കേട്ടത് ശ്രീ രാഘവേന്ദർ സ്വാമി പോൾമാലൈ ജയശ്രീ കുളിവിനരുടെ കുരലിൽ ഒലിക്ക കേട്ടീർക്കൾ. ഇനി തുടർക്കുന്നത് ക്രിസ്തവ ഗീതമാക റീമ നെല്ലൈ ജയസ്രാജൻ കുളിവിനർ പാടിയ ഇന്ത പാടൽ.

0: പോയിട്ട് ഒരു ഒന്നുംകാണാൻ വീടില്ല. വൻകുവർക്ക് വന്ന് 15 വർഷമാ പോയിട്ട് ഒരു ഒന്നും കാണാൻ വീടില്ല, ഒരു ലൈസൻസ് കൂടെ എടുക്കില്ല. ഞാൻ ഇതിനെ ഉള്ളിത്ത് കൊണ്ടു വയ്ക്കൂ
1: എന്നാണ് ഈ സിനിമ പുരിപുരുത്തോണ്ടിരിക്കുക. എന്തിനാണ് നിങ്ങളുടെ ഇരിക്കയില്ല വിഷയത്തെ പുതു വീടും വാങ്ങി കൊടുക്കുറാങ്ങളപ്പ, വീട് വാങ്ങുന്നത് ലോണും എടുത്ത് കൊടുക്കുറാങ്ങളപ്പ. ഒരേ കല്ല് ചെണ്ട് മണ്ണ് അടിച്ചിട്ട് വാർപ്പൊറിപ്പൊണ്ട് കഥയ്ക്ക് ഇപ്പ എല്ലാം ശരിയാ വരപ്പോകും.
2: വൻകൂവർ കനഡാവിൽ പലർ ഇന്ദ്ര നിർമ്മനർ തവേന്ദ്രം അവർക്കോടൻ തുറന്നു കൊണ്ട് പുതുതാക വീട് കെട്ടിക്കൊണ്ടാർക്കൾ. സാരഥി അനുമതി പത്രത്തെ വിറവാക പെറ്റിക്കൊണ്ടാർക്കൾ. നിങ്ങളും തയക്കമന്ത്രി വിറവാക തുറന്നു കൊണ്ട് 744 ഈസ്റ്റ് 30th അവന്യൂ വൻകൂവർ കനഡ. തുറന്നു തൊലവിസി ഇലക്കം 604-719-52-52. മറന്നുവിടാതിക്കൾ വിറവാക പുതുതാക വീട് കെട്ടിക്കൊള്ള. സാരഥി അനുമതി പത്രത്തെ പെറ്റിക്കൊള്ള. തവേന്ദ്രം തുറന്നു തൊലവിസി ഇലക്കം 604-719-52-52. സേവയ്ക്ക് ഇന്ദിര നിർവനം.